0: ജിന്ദ
1: ബോലോ ജി ശ്രീ വാഗുരു പാടി ആപിനെ അപ്പാജ്യോ ആപിനെ രത്യോ നാം ദുഈ കുദ്രത് സാജിയേ കരാസന ദിഠോ ചാ ദാതാ കർത്താ ആപ് തൂ തുസ് ദേവേ തരേ പസാഓ തൂ ജാണോ ഈ സബ്സേ ബേലേ സേ ജിന്ദ് കവാഓ കർ ആസന ദിഠോ ചാഓ കർ ആസന ദിഠോ

പവിത്രമായ ജലത്തിലുള്ള ആത്മനാർക്കുന്നോളാ സദായി ജർമാന പർഹരേ ജർമി.